ചിട്ടക്കുറവി മുത്തം കൊടുത്ത് ചേർന്നിട കണ്ടേനെ ചെവ്വാനം കടലിന്.